0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. വിശുദ്ധ കുർബാനയുടെ ആത്മീയത പ്രാദേശിക സഭകളിൽ പരിപോഷിപ്പിക്കണം ഏഷ്യയിലെ മെത്രാൻമാരോട് പാപ്പ. ജൂലൈ മാസം 20 മുതൽ 26 വരെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ച് നടക്കുന്ന ഏഷ്യയിലെ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ 12th പ്ലീനറി അസംബ്ലിയിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പ വീഡിയോ സന്ദേശം നൽകി. സമ്മേളനത്തിൽ വിവിധ റീത്തുകളിൽ നിന്നുമായി 120 ആളുകളാണ് പങ്കെടുക്കുന്നത്. ഏഷ്യയിലെ കത്തോലിക്ക സഭയുടെ ജീവിതത്തെയും ഭാവിയെയും ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ ഏവരും ഒത്തുകൂടുമ്പോൾ തന്റെ ആത്മീയമായ സാമീപ്യം അറിയിക്കുകയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഏവർക്കും പാപ്പ ആശംസിക്കുകയും ചെയ്തു. ഈ സമ്മേളനത്തിനായി തിരഞ്ഞെടുത്ത പ്രമേയം യേശു നഥാനിയേലിനോട് പറഞ്ഞ "നീ ഇതിലും മഹത്തരമായ കാര്യങ്ങൾ ദർശിക്കും" എന്ന വാക്കുകൾ എടുത്തു പറഞ്ഞ പാപ്പ ഫിലിപ്പോസിനെയും നഥാനിയേലിനെയും തന്നെ അനുഗമിക്കുവാനും തന്റെ ശിഷ്യരാകുവാനും വിളിക്കുന്നതിലൂടെ ദൈവത്തിനും മനുഷ്യരാശിക്കുമിടയിലുള്ള ഏക മധ്യസ്ഥനായി കർത്താവ് സ്വയം എടുത്തുകാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചു. ക്രിസ്തീയ ഐക്യദാർഢ്യം, അതിന്റെ ഉറവിടം, ക്രിസ്തുവിന്റെ രഹസ്യത്തിൽ പ്രത്യേകമായി കൂദാശകളിൽ വിശിഷ്യ വിശുദ്ധ കുർബാനയിൽ കണ്ടെത്തുന്നുവെന്ന് പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിലെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. അതിനാൽ പ്രാദേശിക സഭകളിൽ വിശുദ്ധ കുർബാനയുടെ ആത്മീയത പരിപോഷിപ്പിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. സഭയുടെ ആശയവിനിമയ ശൃംഖലയുടെ അടിസ്ഥാനം ദൈവമാണ്. ഡോക്ടർ പൌളോ റുഫീനി. ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് കൂട്ടായ്മയുടെ സിനഡൽ ശൈലിയിൽ ആശയവിനിമയം നടത്തുന്ന തീർത്ഥാടനത്തിലാണ് യേശുവിന്റെ മിഷനറിമാരായ ഏവരുമെന്ന് എടുത്തുപറഞ്ഞുകൊണ്ട് ബ്രസീലിയൻ സംസ്ഥാനമായ സാവപ്പോളോയിലെ അപ്പരസീത ദേവാലയത്തിൽ 9th ദേശീയ ആശയവിനിമയ ശൃംഖലയുടെ സമ്മേളനത്തിൽ വത്തിക്കാൻ ആശയവിനിമയത്തിനുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് ഡോക്ടർ പൌളോ റുഫീനി സന്ദേശം നൽകി. നമ്മുടെ വ്യക്തിഗത പ്രവർത്തനങ്ങളെക്കാൾ കൂട്ടായ ശ്രമങ്ങൾ ആശയവിനിമയ ശൃംഖലയുടെ സാമുദായിക സത്തയിലേക്ക് നമ്മെ നയിക്കുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ആശയവിനിമയത്തിന് നിരവധി മുഖങ്ങളുണ്ടെങ്കിലും അവയുടെ വേരുകൾ ദൈവീകമായ ഒന്നു മാത്രമെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം സഭയുടെ എക്കാലവുമുള്ള ശൃംഖലാശൈലി ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അത് ദൈവത്തിൽ നിന്നുമാണ് വരുന്നതെന്നും കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ സത്യത്തോടും അന്തസ്സിനോടുമുള്ള നിസ്സംഗത ഇന്ന് ഏറെ കാണപ്പെടുന്നുവെങ്കിലും ക്രൈസ്തവ ആശയവിനിമയം വ്യക്തിപരവും ഘടനാപരവുമായ പരിവർത്തനം ആവശ്യപ്പെടുന്നുവെന്നും അത് സ്നേഹത്തിൽ അടിസ്ഥാനമുറപ്പിച്ച ഒന്നാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഭാരതത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം കത്തോലിക്ക മെത്രാൻ സമിതി അപലപിച്ചു. ദേശീയ പരീക്ഷാ നടത്തിപ്പിലുണ്ടായ ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിച്ചും തൽഫലമായി ജീവനൊടുക്കേണ്ടി വന്ന കുട്ടികളുടെ സാഹചര്യങ്ങളെ എടുത്തുപറഞ്ഞും അവകാശങ്ങൾക്കായി സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നീതി നടപ്പിലാക്കുവാനും ഭാവി തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതി മുൻപോട്ടു വന്നു. ജൂലൈ മാസം 21st സമിതി പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ സംഘർഷത്തിൽ പരിക്കേറ്റവരോ ഉൾപ്പെട്ടവരോ ആയ വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു. സമാധാനപരമായുള്ള പ്രതിഷേധക്കാർക്കെതിരെ ബലപ്രയോഗം നടത്തുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ മനോഭാവത്തെ ആഴത്തിൽ ബാധിക്കുന്ന ആക്രമണമാണെന്ന് മെത്രാൻമാർ അപലപിച്ചു. ലെബനന് പ്രത്യാശയുടെ വെളിച്ചം പകർന്നുകൊണ്ട് പാത്രിയാർക്കീസ് ഏലിയാസ് ഹോയെക് വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക്. ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ലെബനനിലെ ജനതയ്ക്ക് പ്രത്യാശയുടെ വെളിച്ചം പകർന്നുകൊണ്ട് പാത്രിയാർക്കീസ് ഏലിയാസ് ഹോയെക്കിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നു. 2024 പാത്രിയാർക്കീസ് മാർ എസ്തഫാൻ അൽദുവൈഹി വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം ഒരു മാറോനൈറ്റ് പാത്രിയാർക്കീസ് ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ലെബനീസ് ജനതയ്ക്ക് വലിയ ആത്മീയ ഉണർവാണ് നൽകുന്നത്. ഫാദർ ഴാക്കസ് ഹാമൽ കൊല്ലപ്പെട്ടതിന്റെ 10th ഫ്രാൻസിൽ പ്രത്യേക പ്രാർത്ഥനാ സംഗമങ്ങൾ. ഫ്രാൻസിലെ സെയിന്റ് എത്യൻ ഡു റൌറയിൽ ഫാദർ ഴാക്കസ് ഹാമൽ കൊല്ലപ്പെട്ടതിന്റെ 10th വിപുലമായ ചടങ്ങുകളോടെ ആചരിക്കുന്നു. 2016 ജൂലൈ മാസം 26 തീയതി ദേവാലയത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കെ ഇസ്ലാമിക് സ്റ്റേറ്റിനോട് ആഭിമുഖ്യം പുലർത്തുന്ന രണ്ട് തീവ്രവാദികളാണ് അദ്ദേഹത്തെ ക്രൂരമായി വധിച്ചത്. ഈ സ്മരണാർത്ഥം ഫ്രാൻസിലുടനീളം ക്രൈസ്തവ മുസ്ലിം സൗഹൃദ സംഗമങ്ങളും പ്രദർശനങ്ങളും പ്രത്യേക പ്രാർത്ഥനകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഫ്രഞ്ച് മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ കർദിനാൾ അവലിൻ നയിക്കുന്ന പ്രത്യേക കുർബാനയും നടക്കും. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 17 വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട ചില ഉപമകളാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നത്. വിധക്കാരന്റെ ഉപമ

കളകളുടെ ഉപമ, കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമ തുടങ്ങിയ ഉപമകളിലൂടെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകളും നാം അതിനു മുൻപിൽ സ്വീകരിക്കേണ്ട മനോഭാവവും ഒക്കെ വിശദീകരിച്ച ശേഷം യേശു പറയുന്ന മറ്റ് ചില ഉപമകളും ഉദ്ബോധനങ്ങളുമാണ് ഈ അധ്യായത്തിന്റെ 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കു മുന്നിൽ കൊണ്ടുവരുന്നത്. നിധി കണ്ടെത്തുന്ന ഒരുവന്റെയും വിലയേറിയ രത്നം തേടുന്ന ഒരുവന്റെയും കടലിൽ നടത്തുന്ന മത്സ്യബന്ധനത്തിന്റെയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതുമൊക്കെ പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന്റെയും ഉപമകളാണ് നമുക്കു മുന്നിലുള്ളത്. ഇവയെ നമുക്ക് രണ്ടു വിഭാഗങ്ങളിലായി തിരിക്കാം. നിധിയും രത്നവും കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് ആദ്യത്തെ വിഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. വയലിൽ ഒളിച്ചുവച്ചിരിക്കുന്ന നിധി കണ്ടെത്തുന്ന ഒരു കൃഷിക്കാരനോ വഴിപോക്കനോ ആയ മനുഷ്യന്റെ കാര്യമാണ് ഇതിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേതാകട്ടെ, നല്ല രത്നങ്ങൾ തേടി നടക്കുന്ന അറിവുള്ള ഒരു വ്യാപാരി കണ്ടെത്തുന്ന വിലയേറിയ രത്നത്തിന്റെ കാര്യമാണ്. സ്വർഗരാജ്യത്തിന്റെ മൂല്യം തിരിച്ചറിയുന്ന വ്യക്തികളെക്കുറിച്ചാണ് യേശു ഇവിടെ നമ്മോട് പറയുന്നത്. യാദൃശ്ചികമായോ തേടിപ്പോയോ അറിഞ്ഞോ അറിയാതെയോ കൺമുന്നിലെത്തുന്ന അമൂല്യമായ ഒന്ന്. സുവിശേഷത്തിലും സഭാചരിത്രത്തിലുമൊക്കെ ഇതുപോലെ സ്വർഗരാജ്യത്തിന്റെ അമൂല്യതയറിയാൻ അതിനുവേണ്ടി സർവവും ഉപേക്ഷിക്കാൻ സാധിച്ച അനുഗ്രഹം ലഭിച്ച ഒരുപാട് മനുഷ്യരെക്കുറിച്ച് നാം വായിച്ചറിയുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യർ ഈയൊരു ഗണത്തിൽപ്പെട്ടവരായിരുന്നു. സ്വാതന്ത്ര്യമുള്ള എന്നാൽ നിഷേധിക്കാനോ അവഗണിക്കാനോ ആകാത്ത ഒരു വിളിയാണ് യേശു അവരുടെ മുന്നിൽ വയ്ക്കുന്നത്. അവരിൽ ചിലരാകട്ടെ ലോകത്തിന്റെ കണ്ണുകളിൽ വിലയില്ലാത്ത പാപികളായ മനുഷ്യരായിരുന്നു. എന്നാൽ യേശുവിനുവേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ അവനെ പിഞ്ചൊല്ലാൻ അവർ തയ്യാറാകുമ്പോൾ വിലയേറിയ നിധി, അമൂല്യമായ രത്നം നേടിയവരായി, യേശുവിനാൽ സ്വന്തമാക്കപ്പെട്ടവരായി, യേശുവിനെ സ്വന്തമാക്കിയവരായി, സ്വർഗരാജ്യത്തെ നേടിയവരായി അവർ മാറുന്നു. ദൈവത്തിനും അവന്റെ രാജ്യത്തിനും സഭയ്ക്കും വേണ്ടി ജീവിക്കാനും ജീവൻ ത്യാഗം ചെയ്യാൻ പോലും ചില മനുഷ്യരെയൊക്കെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിന്റെയും അവന്റെ രാജ്യത്തിന്റെയും അമൂല്യതയെക്കുറിച്ചുള്ള തിരിച്ചറിവെന്ന അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ തിരിച്ചറിവ് നേടാൻ സാധിച്ചിട്ടുണ്ടോയെന്ന ഒരു വിചിന്തനത്തിന് ഈ വചനം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഭൗതികമായ സമ്പത്തിലും അധികാരത്തിലുമാണോ നാം ജീവിതം കേന്ദ്രീകരിച്ചിരിക്കുന്നത്? അതോ ദൈവമെന്ന അവന്റെ രാജ്യമെന്ന യഥാർത്ഥ സമ്പത്തിലാണോ? യേശു പറയുന്ന രണ്ടാമത്തെ ഗണം ഉപമകൾ കടലിലെ മത്സ്യബന്ധനത്തിന്റെയും തന്റെ നിക്ഷേപത്തിലെ പ്രധാനപ്പെട്ടവ, പഴയതും പുതിയതുമായവ തിരിച്ചറിയുകയും അവ പുറത്തെടുക്കുകയും ചെയ്യുന്ന വീട്ടുടമസ്ഥന്റേതുമാണ്. എല്ലാ മത്സ്യങ്ങളെയും ഒരേ വലയിൽ വീശിയെടുക്കുന്ന ഒരു മുക്കുവനെപ്പോലെ എല്ലാ മനുഷ്യർക്കും അവസരം നൽകുന്ന, ക്ഷണം നൽകുന്ന ഒരു ദൈവത്തെയാണ് യേശുവിൽ നാം കാണുക. അല്പം മുൻപ് കണ്ടതുപോലെ ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിൽ ഇത് നാം വ്യക്തമായി കാണുന്നുണ്ട്. തന്റെ മക്കളെ ഒരു പിതാവെന്ന പോലെ നമ്മെ സ്നേഹിക്കുകയും നന്മയിലേക്കും സത്യത്തിന്റെ പ്രകാശത്തിലേക്കും നിത്യജീവനിലേക്കും വളരാൻ കഴിയുന്ന ജീവിതങ്ങളായി മാറാൻ, തന്റെ സ്വർഗരാജ്യത്തിൽ അവകാശികളാക്കാൻ നമ്മെ വിളിച്ചു ചേർക്കുന്ന ദൈവമാണ് നമുക്കു മുന്നിലുള്ളത്. എന്നാൽ കരയിൽ വലിച്ചുകയറ്റുന്ന വലയിൽ നിന്ന് നല്ലതും ചീത്തയുമായ മത്സ്യങ്ങൾ വേർതിരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് എന്ന വ്യക്തമായ ഒരു ഉദ്ബോധനവും യേശു നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. ദൈവരാജ്യം സ്വന്തമാക്കാനായി വിളിക്കപ്പെട്ട നാം അതിന് യോഗ്യരാകുന്നില്ലെങ്കിൽ വലിച്ചെറിയപ്പെടുമെന്ന സത്യം തിരിച്ചറിഞ്ഞ് നന്മയിലേക്ക് വളരാൻ, സ്വർഗരാജ്യം അവകാശമാക്കാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും പുറത്തെടുക്കുന്ന ഗൃഹനാഥനെപ്പോലെ പഴയ നിയമത്തിന്റെയും മതാചാരങ്ങളുടെയും നന്മകളും തിന്മകളും ഉദ്ബോധനങ്ങളും വേർതിരിച്ചറിയുന്ന ഒരു നിയമജ്ഞനെപ്പോലെ ക്രിസ്തു മുന്നോട്ടു വയ്ക്കുന്ന സ്വർഗരാജ്യത്തിന്റെ ശിഷ്യരാകാനും അതനുസരിച്ച് ജീവിക്കാനും വേണ്ട ബുദ്ധിയും വിവേകവും സ്വന്തമാക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ സുവിശേഷ ഭാഗത്തിന്റെ അവസാനം യേശു പറഞ്ഞുവയ്ക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 1:3 നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് ദൈവജനത്തെ നയിക്കാൻ വേണ്ട വിവേകത്തിനായി സോളമൻ രാജാവ് പ്രാർത്ഥിക്കുന്നതുപോലെ നന്മതിന്മകൾ തിരിച്ചറിയാൻ ലൗകിക നേട്ടങ്ങൾക്കും സമ്പത്തിനുമപ്പുറം ദൈവരാജ്യത്തിന്റെ അമൂല്യത തിരിച്ചറിയാൻ, അതിലുപരി ദൈവത്തെ സ്വന്തമാക്കാൻ,
ദൈവത്തിൻ്റെ സ്വന്തമാകാൻ വേണ്ട അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പദ്ധതിയനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന വിശുദ്ധ പൗലോസപ്പസ്തോലന്റെ വാക്കുകൾ നമുക്ക് പ്രത്യാശയും ധൈര്യവും പകരട്ടെ. ദൈവഹിതം തിരിച്ചറിഞ്ഞു ജീവിക്കാൻ, ജീവിതത്തിൽ ദൈവത്തിന് പ്രീതികരമായ തീരുമാനങ്ങളെടുക്കാൻ, ദൈവത്തെയും അവന്റെ രാജ്യത്തെയും നേടുന്നതിന് എതിരായി നിൽക്കുന്ന എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ട വിവേകവും കൃപയും അനുഗ്രഹവും പ്രാർത്ഥിക്കാം. തന്റെ ജീവിതവും ജീവനും ദൈവത്തിനായി വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയും ദൈവത്തിനു മുന്നിൽ പ്രീതികരമായി ജീവിച്ച, അവനുവേണ്ടി ജീവൻ നൽകിയ, സ്വർഗരാജ്യം സ്വന്തമാക്കിയ വിശുദ്ധരും നമുക്ക് വഴികാട്ടികളാകട്ടെ. നമുക്കായി പ്രാർത്ഥിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 17 വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. റോബിൻ കൈതപ്പറമ്പ് എഴുതി, ജോജി ജോൺസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ചിത്ര അരുൺ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. വിശുദ്ധ കുർബാനയുടെ ആത്മീയത പ്രാദേശിക സഭകളിൽ പരിപോഷിപ്പിക്കണം. ഏഷ്യയിലെ മെത്രാൻമാരോട് പാപ്പ. ജൂലൈ മാസം 20 മുതൽ 26 വരെ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ച് നടക്കുന്ന ഏഷ്യയിലെ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ 12th പ്ലീനറി അസംബ്ലിയിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വീഡിയോ സന്ദേശം നൽകി. സമ്മേളനത്തിൽ വിവിധ റീത്തുകളിൽ നിന്നുമായി 120 ആളുകളാണ് പങ്കെടുക്കുന്നത്. ഏഷ്യയിലെ കത്തോലിക്ക സഭയുടെ ജീവിതത്തെയും ഭാവിയെയും ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ ഏവരും ഒത്തുകൂടുമ്പോൾ തന്റെ ആത്മീയമായ സാമീപ്യം അറിയിക്കുകയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഏവർക്കും പാപ്പ ആശംസിക്കുകയും ചെയ്തു. ഈ സമ്മേളനത്തിനായി തിരഞ്ഞെടുത്ത പ്രമേയം യേശു നഥാനിയേലിനോട് പറഞ്ഞ "നീ ഇതിലും മഹത്തരമായ കാര്യങ്ങൾ ദർശിക്കും" എന്ന വാക്കുകൾ എടുത്തു പറഞ്ഞ പാപ്പ ഫിലിപ്പോസിനെയും നഥാനിയേലിനെയും തന്നെ അനുഗമിക്കുവാനും തന്റെ ശിഷ്യരാകുവാനും വിളിക്കുന്നതിലൂടെ ദൈവത്തിനും മനുഷ്യരാശിക്കുമിടയിലുള്ള ഏക മധ്യസ്ഥനായി കർത്താവ് സ്വയം എടുത്തുകാണിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചു. ക്രിസ്തീയ ഐക്യദാർഢ്യം, അതിന്റെ ഉറവിടം, ക്രിസ്തുവിന്റെ രഹസ്യത്തിൽ പ്രത്യേകമായി കൂദാശകളിൽ വിശിഷ്യ വിശുദ്ധ കുർബാനയിൽ കണ്ടെത്തുന്നുവെന്ന് പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിലെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. അതിനാൽ പ്രാദേശിക സഭകളിൽ വിശുദ്ധ കുർബാനയുടെ ആത്മീയത പരിപോഷിപ്പിക്കുവാൻ പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. സഭയുടെ ആശയവിനിമയ ശൃംഖലയുടെ അടിസ്ഥാനം ദൈവമാണ്. ഡോക്ടർ പൗളോ റുഫീനി. ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് കൂട്ടായ്മയുടെ സിനഡൽ ശൈലിയിൽ ആശയവിനിമയം നടത്തുന്ന തീർത്ഥാടനത്തിലാണ് യേശുവിന്റെ മിഷണറിമാരായ ഏവരുമെന്ന് എടുത്തുപറഞ്ഞുകൊണ്ട് ബ്രസീലിയൻ സംസ്ഥാനമായ സാവപോളോയിലെ അപ്പരസീത ദേവാലയത്തിൽ 9th ദേശീയ ആശയവിനിമയ ശൃംഖലയുടെ സമ്മേളനത്തിൽ വത്തിക്കാൻ ആശയവിനിമയത്തിനുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് ഡോക്ടർ പൗളോ റുഫീനി സന്ദേശം നൽകി. നമ്മുടെ വ്യക്തിഗത പ്രവർത്തനങ്ങളെക്കാൾ കൂട്ടായ ശ്രമങ്ങൾ ആശയവിനിമയ ശൃംഖലയുടെ സാമുദായിക സത്തയിലേക്ക് നമ്മെ നയിക്കുന്നുവെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. ആശയവിനിമയത്തിന് നിരവധി മുഖങ്ങളുണ്ടെങ്കിലും അവയുടെ വേരുകൾ ദൈവീകമായ ഒന്നു മാത്രമെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം സഭയുടെ എക്കാലവുമുള്ള ശൃംഖലാശൈലി ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അത് ദൈവത്തിൽ നിന്നുമാണ് വരുന്നതെന്നും കൂട്ടിച്ചേർത്തു. ജനങ്ങളുടെ സത്യത്തോടും അന്തസ്സിനോടുമുള്ള നിസ്സംഗത ഇന്ന് ഏറെ കാണപ്പെടുന്നുവെങ്കിലും ക്രൈസ്തവ ആശയവിനിമയം വ്യക്തിപരവും ഘടനാപരവുമായ പരിവർത്തനം ആവശ്യപ്പെടുന്നുവെന്നും അത് സ്നേഹത്തിൽ അടിസ്ഥാനമുറപ്പിച്ച ഒന്നാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഭാരതത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം കത്തോലിക്ക മെത്രാൻ സമിതി അപലപിച്ചു. ദേശീയ പരീക്ഷാ നടത്തിപ്പിലുണ്ടായ ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിച്ചും തൽഫലമായി ജീവനൊടുക്കേണ്ടി വന്ന കുട്ടികളുടെ സാഹചര്യങ്ങളെ എടുത്തുപറഞ്ഞും അവകാശങ്ങൾക്കായി സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നീതി നടപ്പിലാക്കുവാനും ഭാവി തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതി മുൻപോട്ടു വന്നു. ജൂലൈ മാസം 21st സമിതി പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ സംഘർഷത്തിൽ പരിക്കേറ്റവരോ ഉൾപ്പെട്ടവരോ ആയ വിദ്യാർത്ഥികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു. സമാധാനപരമായുള്ള പ്രതിഷേധക്കാർക്കെതിരെ ബലപ്രയോഗം നടത്തുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യ മനോഭാവത്തെ ആഴത്തിൽ ബാധിക്കുന്ന ആക്രമണമാണെന്ന് മെത്രാൻമാർ അപലപിച്ചു. ലെബനന് പ്രത്യാശയുടെ വെളിച്ചം പകർന്നുകൊണ്ട് പാത്രിയാർക്കീസ് ഏലിയാസ് ഹോയെക് വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക്. ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ലെബനനിലെ ജനതയ്ക്ക് പ്രത്യാശയുടെ വെളിച്ചം പകർന്നുകൊണ്ട് പാത്രിയാർക്കീസ് ഏലിയാസ് ഹോയെക്കിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നു. 2024 പാത്രിയാർക്കീസ് മാർ എസ്തഫാൻ അൽ ദുവൈഹി വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം ഒരു മാറോനൈറ്റ് പാത്രിയാർക്കീസ് ഈ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ലെബനീസ് ജനതയ്ക്ക് വലിയ ആത്മീയ ഉണർവാണ് നൽകുന്നത്. ഫാദർ ഴാക്കസ് ഹാമൽ കൊല്ലപ്പെട്ടതിന്റെ 10th വാർഷികം ഫ്രാൻസിൽ പ്രത്യേക പ്രാർത്ഥനാ സംഗമങ്ങൾ. ഫ്രാൻസിലെ സെയിന്റ് എത്യൻ ഡു റൌറയിൽ ഫാദർ ഴാക്കസ് ഹാമൽ കൊല്ലപ്പെട്ടതിന്റെ 10th വാർഷികം വിപുലമായ ചടങ്ങുകളോടെ ആചരിക്കുന്നു. 2016 ജൂലൈ മാസം 26 തീയതി ദേവാലയത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കെ ഇസ്ലാമിക് സ്റ്റേറ്റിനോട് ആഭിമുഖ്യം പുലർത്തുന്ന രണ്ട് തീവ്രവാദികളാണ് അദ്ദേഹത്തെ ക്രൂരമായി വധിച്ചത്. ഈ സ്മരണാർത്ഥം ഫ്രാൻസിലുടനീളം ക്രൈസ്തവ മുസ്ലിം സൗഹൃദ സംഗമങ്ങളും പ്രദർശനങ്ങളും പ്രത്യേക പ്രാർത്ഥനകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഫ്രഞ്ച് മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ കർദിനാൾ അവലിൻ നയിക്കുന്ന പ്രത്യേക കുർബാനയും നടക്കും. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 17 വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട ചില ഉപമകളാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായത്തിൽ നാം കണ്ടുമുട്ടുന്നത്. വിധക്കാരന്റെ ഉപമ, കളകളുടെ ഉപമ, കടുകുമണിയുടെയും പുളിമാവിന്റെയും ഉപമ തുടങ്ങിയ ഉപമകളിലൂടെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകളും നാം അതിനു മുൻപിൽ സ്വീകരിക്കേണ്ട മനോഭാവവും ഒക്കെ വിശദീകരിച്ച ശേഷം യേശു പറയുന്ന മറ്റ് ചില ഉപമകളും ഉദ്ബോധനങ്ങളുമാണ് ഈ അധ്യായത്തിന്റെ 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കു മുന്നിൽ കൊണ്ടുവരുന്നത്. നിധി കണ്ടെത്തുന്ന ഒരുവന്റെയും വിലയേറിയ രത്നം തേടുന്ന ഒരുവന്റെയും കടലിൽ നടത്തുന്ന മത്സ്യബന്ധനത്തിന്റെയും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതുമൊക്കെ പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന്റെയും ഉപമകളാണ് നമുക്കു മുന്നിലുള്ളത്. ഇവയെ നമുക്ക് രണ്ടു വിഭാഗങ്ങളിലായി തിരിക്കാം. നിധിയും രത്നവും കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് ആദ്യത്തെ വിഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. വയലിൽ ഒളിച്ചുവച്ചിരിക്കുന്ന നിധി കണ്ടെത്തുന്ന ഒരു കൃഷിക്കാരനോ വഴിപോക്കനോ ആയ മനുഷ്യന്റെ കാര്യമാണ് ഇതിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേതാകട്ടെ, നല്ല രത്നങ്ങൾ തേടി നടക്കുന്ന അറിവുള്ള ഒരു വ്യാപാരി കണ്ടെത്തുന്ന വിലയേറിയ രത്നത്തിന്റെ കാര്യമാണ്. സ്വർഗരാജ്യത്തിന്റെ മൂല്യം തിരിച്ചറിയുന്ന വ്യക്തികളെക്കുറിച്ചാണ് യേശു ഇവിടെ നമ്മോട് പറയുന്നത്. യാദൃശ്ചികമായോ തേടിപ്പോയോ അറിഞ്ഞോ അറിയാതെയോ കൺമുന്നിലെത്തുന്ന അമൂല്യമായ ഒന്ന്. സുവിശേഷത്തിലും സഭാചരിത്രത്തിലുമൊക്കെ ഇതുപോലെ സ്വർഗരാജ്യത്തിന്റെ അമൂല്യതയറിയാൻ, അതിനുവേണ്ടി സർവവും ഉപേക്ഷിക്കാൻ സാധിച്ച, അനുഗ്രഹം ലഭിച്ച ഒരുപാട് മനുഷ്യരെക്കുറിച്ച് നാം വായിച്ചറിയുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യർ ഈയൊരു ഗണത്തിൽപ്പെട്ടവരായിരുന്നു. സ്വാതന്ത്ര്യമുള്ള, എന്നാൽ നിഷേധിക്കാനോ അവഗണിക്കാനോ ആകാത്ത ഒരു വിളിയാണ് യേശു അവരുടെ മുന്നിൽ വയ്ക്കുന്നത്. അവരിൽ ചിലരാകട്ടെ ലോകത്തിന്റെ കണ്ണുകളിൽ വിലയില്ലാത്ത പാപികളായ മനുഷ്യരായിരുന്നു. എന്നാൽ യേശുവിനുവേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ, അവനെ പിഞ്ചൊല്ലാൻ അവർ തയ്യാറാകുമ്പോൾ വിലയേറിയ നിധി, അമൂല്യമായ രത്നം നേടിയവരായി, യേശുവിനാൽ സ്വന്തമാക്കപ്പെട്ടവരായി, യേശുവിനെ സ്വന്തമാക്കിയവരായി, സ്വർഗരാജ്യത്തെ നേടിയവരായി അവർ മാറുന്നു. ദൈവത്തിനും അവന്റെ രാജ്യത്തിനും സഭയ്ക്കും വേണ്ടി ജീവിക്കാനും ജീവൻ ത്യാഗം ചെയ്യാൻ പോലും ചില മനുഷ്യരെയൊക്കെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിന്റെയും അവന്റെ രാജ്യത്തിന്റെയും അമൂല്യതയെക്കുറിച്ചുള്ള തിരിച്ചറിവെന്ന അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലും ഈ തിരിച്ചറിവ് നേടാൻ സാധിച്ചിട്ടുണ്ടോയെന്ന ഒരു വിചിന്തനത്തിന് ഈ വചനം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഭൗതികമായ സമ്പത്തിലും അധികാരത്തിലുമാണോ നാം ജീവിതം കേന്ദ്രീകരിച്ചിരിക്കുന്നത്? അതോ ദൈവമെന്ന, അവന്റെ രാജ്യമെന്ന യഥാർത്ഥ സമ്പത്തിലാണോ? യേശു പറയുന്ന രണ്ടാമത്തെ ഗണം ഉപമകൾ കടലിലെ മത്സ്യബന്ധനത്തിന്റെയും തന്റെ നിക്ഷേപത്തിലെ പ്രധാനപ്പെട്ടവ, പഴയതും പുതിയതുമായവ തിരിച്ചറിയുകയും അവ പുറത്തെടുക്കുകയും ചെയ്യുന്ന വീട്ടുടമസ്ഥന്റേതുമാണ്. എല്ലാ മത്സ്യങ്ങളെയും ഒരേ വലയിൽ വീശിയെടുക്കുന്ന ഒരു മുക്കുവനെപ്പോലെ എല്ലാ മനുഷ്യർക്കും അവസരം നൽകുന്ന, ക്ഷണം നൽകുന്ന ഒരു ദൈവത്തെയാണ് യേശുവിൽ നാം കാണുക. അല്പം മുൻപ് കണ്ടതുപോലെ ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിൽ ഇത് നാം വ്യക്തമായി കാണുന്നുണ്ട്. തന്റെ മക്കളെ ഒരു പിതാവെന്ന പോലെ നമ്മെ സ്നേഹിക്കുകയും നന്മയിലേക്കും സത്യത്തിന്റെ പ്രകാശത്തിലേക്കും നിത്യജീവനിലേക്കും വളരാൻ കഴിയുന്ന ജീവിതങ്ങളായി മാറാൻ, തന്റെ സ്വർഗരാജ്യത്തിൽ അവകാശികളാക്കാൻ നമ്മെ വിളിച്ചു ചേർക്കുന്ന ദൈവമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്നാൽ കരയിൽ വലിച്ചുകയറ്റുന്ന വലയിൽ നിന്ന് നല്ലതും ചീത്തയുമായ മത്സ്യങ്ങൾ വേർതിരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് എന്ന വ്യക്തമായ ഒരു ഉദ്ബോധനവും യേശു നമ്മുടെ മുന്നിൽ വയ്ക്കുന്നുണ്ട്. ദൈവരാജ്യം സ്വന്തമാക്കാനായി വിളിക്കപ്പെട്ട നാം അതിന് യോഗ്യരാകുന്നില്ലെങ്കിൽ വലിച്ചെറിയപ്പെടുമെന്ന സത്യം തിരിച്ചറിഞ്ഞ് നന്മയിലേക്ക് വളരാൻ, സ്വർഗരാജ്യം അവകാശമാക്കാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. തന്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും പുറത്തെടുക്കുന്ന ഗൃഹനാഥനെപ്പോലെ പഴയ നിയമത്തിന്റെയും മതാചാരങ്ങളുടെയും നന്മകളും തിന്മകളും ഉദ്ബോധനങ്ങളും വേർതിരിച്ചറിയുന്ന ഒരു നിയമജ്ഞനെപ്പോലെ ക്രിസ്തു മുന്നോട്ടു വയ്ക്കുന്ന സ്വർഗരാജ്യത്തിന്റെ ശിഷ്യരാകാനും അതനുസരിച്ച് ജീവിക്കാനും വേണ്ട ബുദ്ധിയും വിവേകവും സ്വന്തമാക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ സുവിശേഷ ഭാഗത്തിന്റെ അവസാനം യേശു പറഞ്ഞുവയ്ക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 1:3 നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് ദൈവജനത്തെ നയിക്കാൻ വേണ്ട വിവേകത്തിനായി സോളമൻ രാജാവ് പ്രാർത്ഥിക്കുന്നതുപോലെ നന്മതിന്മകൾ തിരിച്ചറിയാൻ ലൗകിക നേട്ടങ്ങൾക്കും സമ്പത്തിനുമപ്പുറം ദൈവരാജ്യത്തിന്റെ അമൂല്യത തിരിച്ചറിയാൻ, അതിലുപരി ദൈവത്തെ സ്വന്തമാക്കാൻ, ദൈവത്തിന്റെ സ്വന്തമാകാൻ വേണ്ട അനുഗ്രഹത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പദ്ധതിയനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, അവനെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന വിശുദ്ധ പൗലോസപ്പസ്തോലന്റെ വാക്കുകൾ നമുക്ക് പ്രത്യാശയും ധൈര്യവും പകരട്ടെ. ദൈവഹിതം തിരിച്ചറിഞ്ഞു ജീവിക്കാൻ, ജീവിതത്തിൽ ദൈവത്തിന് പ്രീതികരമായ തീരുമാനങ്ങളെടുക്കാൻ, ദൈവത്തെയും അവന്റെ രാജ്യത്തെയും നേടുന്നതിന് എതിരായി നിൽക്കുന്ന എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ട വിവേകവും കൃപയും അനുഗ്രഹവും പ്രാർത്ഥിക്കാം. തന്റെ ജീവിതവും ജീവനും ദൈവത്തിനായി വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയും ദൈവത്തിനു മുന്നിൽ പ്രീതികരമായി ജീവിച്ച, അവനുവേണ്ടി ജീവൻ നൽകിയ, സ്വർഗരാജ്യം സ്വന്തമാക്കിയ വിശുദ്ധരും നമുക്ക് വഴികാട്ടികളാകട്ടെ. നമുക്കായി പ്രാർത്ഥിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 17 ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. റോബിൻ കൈതപ്പറമ്പ് എഴുതി ജോജി ജോൺസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ചിത്ര അരുൺ.

allgemeine Befehle. Freudige Zustimmung der Armee.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

ക്രൈസ്തവ വീക്ഷണത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ചും വിദ്യാഭ്യാസത്തിൽ കത്തോലിക്കാ സഭയുടെ സംഭാവനകളെയും കടമകളെയും കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ പരിപാടിയിൽ നാം ശ്രവിക്കുന്നത്.

യെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്നത് കേവലം അറിവുകൾ സമ്പാദിക്കുന്നതോ തൊഴിലുകൾ നേടുന്നതോ മാത്രമല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അവന്റെ പൂർണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധമായ ഒരു പ്രക്രിയയാണ്. ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു എന്ന സുവിശേഷത്തിലെ തിരുവചനത്തിന് അനുസൃതമായി അജ്ഞതയുടെ ഇരുളിനെ മാറ്റി അറിവിന്റെ വെളിച്ചം പകരുക എന്നതാണ് സഭയുടെ വിദ്യാഭ്യാസ ദർശനം. ഓരോ മകനും മകളും ദൈവത്തിന്റെ ദാനമാണെന്നും അവരിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്നത് സഭയുടെയും സമൂഹത്തിന്റെയും കടമയാണെന്നും സഭ വിശ്വസിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഗ്രവീസിമും എദുക്കസിയോണിസ് എന്ന രേഖ ചൂണ്ടിക്കാട്ടുന്നതുപോലെ എല്ലാ മനുഷ്യർക്കും അവരുടെ അന്തസ്സിനനുസൃതമായ വിദ്യാഭ്യാസം ലഭിക്കുവാൻ അലംഘനീയമായ അവകാശമുണ്ട്. ഈ അവകാശം കേവലം ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം മനുഷ്യന്റെ ആത്മീയവും ധാർമ്മികവും സാമൂഹികവുമായ ഉന്നതിയെ ലക്ഷ്യം വയ്ക്കുന്നതാണ്. സഭ ഒരു അമ്മയെന്ന നിലയിൽ തന്റെ മക്കളെ സത്യത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുവാൻ വിദ്യാഭ്യാസത്തെ ഒരു പ്രേഷിത ദൗത്യമായി സ്വീകരിക്കുന്നുവെന്നാണ് കൗൺസിൽ പഠിപ്പിക്കുന്നതും ഉദ്ബോധിപ്പിക്കുന്നതും. സഭയുടെ പ്രഥമ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ്. വിദ്യാഭ്യാസം ഈ സുവിശേഷവൽക്കരണത്തിന്റെ അവിഭാജ്യ ഘടകവുമാണ്. യേശുക്രിസ്തു തന്റെ പരസ്യജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനാൽ സഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് കേവലം സ്ഥാപനവൽക്കരണത്തിനോ സാമ്പത്തിക നേട്ടത്തിനോ ആകരുതെന്നും മറിച്ച് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ലോകത്തിന് ജീവിതം വഴിയായി പകർന്നു നൽകാനായിരിക്കണമെന്നും സഭാമാതാവ് പഠിപ്പിക്കുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമാക്കുന്നതുപോലെ സഭയുടെ വിദ്യാഭ്യാസ ദൗത്യം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തെ സഹായിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ്. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സത്യത്തിന്റെ സാക്ഷികളാകുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഇവിടെ ഏറെ പ്രസക്തമാണ്. സത്യം അന്വേഷിക്കുന്നവൻ ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. ശാസ്ത്രവും കലയും സാങ്കേതികവിദ്യയും വിദ്യാഭ്യാസ മേഖലയിൽ പ്രാധാന്യം നേടുമ്പോൾ അവയൊന്നും ദൈവത്തിന് വിരുദ്ധമല്ലെന്നും മറിച്ച് ദൈവത്തിന്റെ സൃഷ്ടിവൈഭവത്തിന്റെ വിവിധ തലങ്ങളാണെന്നും സഭ കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നു. സഭയുടെ ഈ ദൗത്യം ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും ഭാഷകളിലും ഇന്ന് ഏറെ വ്യക്തമാണ്. കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസ ദർശനം സാർവത്രികമാണ്. ജാതി, മതം, വർഗം, ലിംഗം അല്ലെങ്കിൽ സാമ്പത്തിക പശ്ചാത്തലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും സഭയുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് സഭയുടെ നിർബന്ധ ബുദ്ധിയായിരിക്കണമെന്ന് എപ്പോഴും ഉദ്ബോധിപ്പിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നാണ് എന്ന പൗലോസ് ലിഹായുടെ വാക്കുകൾ സഭയുടെ വിദ്യാഭ്യാസ നയത്തിന്റെയും അടിസ്ഥാനശിലയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്രർക്കും സഭ വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. ഭാരതത്തിൽ തന്നെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സഭ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്രകാരം എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ തുറന്നു നൽകിയ വിശുദ്ധ ചാവറയച്ചനെയും ഇത്തരുടത്തിൽ നാം ഓർക്കണം. ഓരോ പള്ളിയോടും ഒരു സ്കൂൾ എന്ന ആശയം നടപ്പിലാക്കിക്കൊണ്ടും സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നതിനായി പള്ളികളിൽ കുടിപ്പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചുകൊണ്ടും വിദ്യാഭ്യാസത്തിൽ വിപ്ലവാത്മകമായ മാറ്റം കൊണ്ടുവന്ന അദ്ദേഹം മൂലമാണ് ഈ ലേഖനമെഴുതുവാൻ എനിക്കും സാധിക്കുന്നതെന്നതും ഏറെ ചാരിതാർത്ഥ്യം അർഹിക്കുന്നു. തത്വചിന്തകനായ പ്ലേറ്റോയുടെ ദർശനത്തിൽ വിദ്യാഭ്യാസം എന്നത് നീതിയുക്തമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനമാണ്. സഭ ഈ നീതി നടപ്പിലാക്കുന്നത് അർഹതപ്പെട്ട എല്ലാവർക്കും വിവേചനമില്ലാതെ വിദ്യ പകർന്നു നൽകിക്കൊണ്ടാണ്. ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിലൂടെ സഭ ക്രിസ്തുവിന്റെ കരുണയുടെ മുഖം വെളിപ്പെടുത്തുന്നു. ഇതാണ് ഇത്തരം കുഞ്ഞുങ്ങൾക്കുവേണ്ടി അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ വിവിധ രൂപതകളെയും സന്യാസ സഭകളെയും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചത്. വിദ്യാഭ്യാസം എന്നത് കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന സമഗ്രമായ ഒന്നായിരിക്കണം. ബുദ്ധിശക്തിയുടെ വികാസം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന വിദ്യാഭ്യാസം അപൂർണമാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ഇതൊരു യാഥാർത്ഥ്യമാണെന്നത് നമ്മെ ആശങ്കപ്പെടുത്തുന്നു. മനുഷ്യന് ഒരു ആത്മീയ തലം കൂടിയുണ്ടെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നു. ഗൗദിയം എത് സ്പെസ് എന്ന
കൗൺസിൽ രേഖ വ്യക്തമാക്കുന്നത് പോലെ മനുഷ്യൻ തന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒരു നന്മ ആഗ്രഹിക്കുന്നുണ്ട്. ആ നന്മയെ തൊട്ടുണർത്തുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ധർമ്മം. അരിസ്റ്റോട്ടിൽ നിരീക്ഷിക്കുന്നത് പോലെ ഹൃദയത്തെ പരിശീലിപ്പിക്കാതെയുള്ള ബുദ്ധിയുടെ പരിശീലനം വിദ്യാഭ്യാസമേയല്ല. സഭയുടെ വിദ്യാഭ്യാസ ശൈലിയിൽ കായിക വിനോദങ്ങൾ ശരീരത്തെയും കലകളും ശാസ്ത്രവും മനസ്സിനെയും പ്രാർത്ഥനയും ധ്യാനവും ആത്മാവിനെയും പോഷിപ്പിക്കുന്നു. ഈ ഒരു സമന്വയത്തിലൂടെ മാത്രമേ ഒരു കുട്ടിക്ക് തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാനും സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കുവാനും സാധിക്കൂ. അതുകൊണ്ടാണ് കത്തോലിക്കാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മേഖലകളിലെല്ലാം ശ്രദ്ധ ചെലുത്തണമെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നത്. ഒരു രാജ്യം വികസിക്കുന്നത് അവിടുത്തെ പൗരന്മാരുടെ സ്വഭാവമഹിമയിലൂടെയാണ്. വിദ്യാർത്ഥികൾക്ക് രാജ്യത്തോടും സമൂഹത്തോടും വലിയ കടമകളുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നു. സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും നൽകുക എന്ന യേശുവിന്റെ വാക്യം പൗരധർമ്മം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ സത്യസന്ധരും കഠിനാധ്വാനികളുമായിരിക്കണം. അവർ നീതിക്കുവേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരാകണം. തന്റെ ചുറ്റുമുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കുവാനും ദരിദ്രരുടെ പക്ഷം ചേരുവാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കണം. ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചുകൊണ്ട് അവരന്റെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുമ്പോൾ അവയ്ക്കുനേരെ കണ്ണടയ്ക്കുന്ന അധികാരവർഗം വരും തലമുറയോട് ചെയ്യുന്ന വലിയ വഞ്ചനയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്നതിൽ തെല്ലും സംശയമില്ല. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളനുസരിച്ച് ഐക്യദാർഢ്യമെന്നത് വലിയ ഒരു മൂല്യമാണ്. മറ്റുള്ളവരുടെ വേദനകൾ തന്റേതുകൂടിയാണെന്ന് തിരിച്ചറിയുന്ന വിദ്യാർത്ഥിക്ക് നീതിയുള്ള ഒരു രാഷ്ട്രം നിർമ്മിക്കുക സാധ്യമാവുകയുള്ളൂ. തോമസ് അക്വീനാസ് നിരീക്ഷിക്കുന്നത് പോലെ നിയമങ്ങൾ പൊതുനന്മയെ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കണം. വിദ്യാർത്ഥികൾ നിയമങ്ങൾ അനുസരിക്കുവാനും എന്നാൽ അനീതിപരമായ നിയമങ്ങളെ ധാർമ്മികമായി ചോദ്യം ചെയ്യുവാനും പഠിക്കണം. രാഷ്ട്രത്തിന്റെ പുരോഗതി എന്നത് കേവലം ആഭ്യന്തര ഉൽപ്പാദന വർധനമല്ല, മറിച്ച് ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കുവാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നതിലാണ്. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ പോരാടുവാൻ വിദ്യാർത്ഥികൾ തങ്ങളുടെ അറിവിനെ ഒരു ആയുധമായി ഉപയോഗിക്കണം. പരിസ്ഥിതി സംരക്ഷണവും രാഷ്ട്രനിർമ്മാണത്തിന്റെ ഭാഗമാണെന്ന് ഫ്രാൻസിസ് പാപ്പ ലൗദാത്തോസി എന്ന ചാക്രിക ലേഖനം വഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതുതന്നെ ലിയോ 14 പാപ്പയും തന്റെ പ്രഥമ ചാക്രിക ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുറപ്പാക്കുവാൻ ഓരോ നാട്ടിലെയും ഭരണകൂടത്തിന് വലിയ ബാധ്യതയുണ്ട്. സഭയുടെ വീക്ഷണത്തിൽ മാതാപിതാക്കളാണ് കുട്ടികളുടെ പ്രാഥമിക അധ്യാപകർ. എന്നാൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ അവരെ സഹായിക്കേണ്ടത് ഭരണകൂടമാണ്. ധനസഹായം എന്ന ക്രൈസ്തവ സാമൂഹിക തത്വമനുസരിച്ച് താഴെത്തട്ടിലുള്ള സംവിധാനങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ മേൽത്തട്ടിലുള്ളവർ ഇടപെടരുത്. പകരം അവരെ സഹായിക്കുകയാണ് വേണ്ടത്. അതായത് മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾക്ക് ഏതുതരം വിദ്യാഭ്യാസം നൽകണം എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം സർക്കാരുകൾ നൽകണം. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുവാനും അവ നിയന്ത്രിക്കുവാനുമുള്ള സഭയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും അവകാശത്തെ ഭരണകൂടം മാനിക്കണം. അതേസമയം വിദ്യാഭ്യാസം കേവലമൊരു ലാഭകരമായ വ്യവസായമായി മാറാതെ നോക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. തത്വചിന്തകനായ ജോൺ ലോക്ക് പറഞ്ഞതുപോലെ പ്രകൃതിദത്തമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് സർക്കാർ നിലകൊള്ളേണ്ടത്. പാവപ്പെട്ട കുട്ടികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ ഭരണകൂടം പദ്ധതികൾ ആവിഷ്കരിക്കണം. പാഠ്യപദ്ധതികൾ ആധുനികവും എന്നാൽ അതേസമയം സാംസ്കാരിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതുമാകണം. വിദ്യാലയങ്ങളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുവാനും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുവാനും കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം. വിദ്യാഭ്യാസമെന്നത് ഒരു രാഷ്ട്രത്തിന്റെ നിക്ഷേപമാണ്. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുവാൻ ഭരണാധികാരികൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനകാലത്തെ കേവലം പരീക്ഷകൾ ജയിക്കുവാനുള്ള സമയമായി കാണരുത്. അതൊരു സ്വയം സമർപ്പണത്തിന്റെ കാലമാണ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന കൽപ്പന വിദ്യാഭ്യാസത്തിലും ബാധകമാണ്. ബുദ്ധിയുപയോഗിച്ച് സത്യത്തെ, അതായത് ദൈവത്തെ സ്നേഹിക്കുന്നതും പഠിക്കുന്നതും ഒരു ആരാധനയാണ്. ഒരു വിദ്യാർത്ഥിയുടെ കടമ തനിക്ക് ലഭിച്ച കഴിവുകളെ പരമാവധി വികസിപ്പിക്കുക എന്നതാണ്. താലന്തുകളുടെ ഉപമയിൽ പറയുന്നത് പോലെ തനിക്ക് ലഭിച്ച കഴിവുകൾ വർദ്ധിപ്പിക്കാത്തവൻ ശിക്ഷാർഹനാണ്. അറിവ് എന്നത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനല്ല, മറിച്ച്
മറ്റുള്ളവരെ സേവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. സേവിക്കപ്പെടാനല്ല, സേവിക്കാനാണ് ഞാൻ വന്നത് എന്ന് ക്രിസ്തു പറഞ്ഞത് വിദ്യാർത്ഥികൾ മാതൃകയാക്കണം. ലോകം ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം അറിവില്ലായ്മയല്ല, മറിച്ച് അറിവിനെ സ്നേഹമില്ലാതെ ഉപയോഗിക്കുന്നതാണ്. അതിനാൽ അറിവിനോടൊപ്പം കാരുണ്യവും വിനയവും വിദ്യാർത്ഥികൾ കൈമുതലാക്കണം. മഹാനായ തത്വചിന്തകൻ സോക്രട്ടീസ് പറഞ്ഞതുപോലെ, തനിക്ക് ഒന്നുമറിയില്ല എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ അറിവിന്റെ തുടക്കം. ഈ വിനയം വിദ്യാർത്ഥികളെ പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ പ്രേരിപ്പിക്കും. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ മൗനം പാലിക്കാതെ ക്രിയാത്മകമായി ഇടപെടുവാൻ ഈ തലമുറയ്ക്ക് സാധിക്കണം. വിദ്യാർത്ഥികളുടെ രൂപീകരണത്തിൽ കുടുംബവും വിദ്യാലയവും തമ്മിലുള്ള സഹകരണം അത്യന്താപേക്ഷിതമാണ്. സഭ പഠിപ്പിക്കുന്നതുപോലെ കുടുംബം ഒരു ചെറു സഭയാണ്. അവിടെയാണ് സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ആദ്യ പാഠങ്ങൾ കുട്ടി പഠിക്കുന്നത്. മാതാപിതാക്കളുടെ ജീവിത മാതൃകയാണ് കുട്ടികളുടെ ഏറ്റവും വലിയ പാഠപുസ്തകം. വിദ്യാലയങ്ങൾ കുടുംബത്തിന്റെ തുടർച്ചയായിരിക്കണം. അധ്യാപകരും മാതാപിതാക്കളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം കുട്ടിയുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാതാപിതാക്കളെ ഈ പ്രക്രിയയിൽ സജീവമായി പങ്കുചേർക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കുട്ടികൾക്ക് ശരിയായ സ്വാതന്ത്ര്യം നൽകുന്നതിനോടൊപ്പം തന്നെ അവരെ അച്ചടക്കത്തിലേക്ക് നയിക്കുവാൻ അധ്യാപക രക്ഷാകർത്തൃ കൂട്ടായ്മയ്ക്ക് സാധിക്കണം. അച്ചടക്കമെന്നത് ശിക്ഷയല്ല, മറിച്ച് ലക്ഷ്യബോധത്തോടെ ജീവിക്കുവാനുള്ള പരിശീലനമാണ്. ഇമ്മാനുവൽ കാന്റ് നിരീക്ഷിക്കുന്നതുപോലെ, മനുഷ്യൻ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മനുഷ്യനായിത്തീരുന്നുള്ളൂ. ഈ വളർച്ചയിൽ കുടുംബം നൽകുന്ന സ്നേഹവും വിദ്യാലയം നൽകുന്ന അറിവും ഒരുപോലെ പ്രധാനമാണ്. ഇന്നത്തെ വിദ്യാർത്ഥികൾ ജീവിക്കുന്നത് സാങ്കേതികവിദ്യയുടെ അതിപ്രസരമുള്ള ലോകത്താണ്. പ്രത്യേകിച്ചും നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവോടെ വിദ്യാഭ്യാസ മേഖല മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഇത് വിദ്യാഭ്യാസത്തിന് വലിയ സാധ്യതകൾ നൽകുമ്പോൾ തന്നെ വലിയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. സഭ സാങ്കേതികവിദ്യയെ എതിർക്കുന്നില്ല, മറിച്ച് അതിനെ മനുഷ്യത്വപരമായി ഉപയോഗിക്കുവാൻ പഠിപ്പിക്കുന്നു. ലോകം സാങ്കേതികവിദ്യയുടെ കടലിൽ മുങ്ങിപ്പോകുമ്പോഴും മനുഷ്യന്റെ ആത്മാവിനും അന്തസ്സിനും പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താ പദ്ധതി ഏറെ ആവശ്യമാണെന്ന് ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിൽ എടുത്തു പറയുന്നുണ്ട്. വിവരങ്ങൾ അറിവല്ല എന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിയണം. അതിനാൽ ഇന്റർനെറ്റിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ ധാർമ്മികമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുവാൻ അവർക്ക് സാധിക്കണം. പാപ്പ തന്റെ ലേഖനത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഡിജിറ്റൽ ലോകം മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുവാൻ സഹായിക്കണം, അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തരുത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും അശ്ലീലതയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള കടമ ഭരണകൂടത്തിനും വിദ്യാലയങ്ങൾക്കുമുണ്ട്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിലെ ദുരിതങ്ങൾ കുറയ്ക്കുവാനും വിജ്ഞാനം എല്ലാവരിലേക്കും എത്തിക്കുവാനും വിദ്യാർത്ഥികൾ തന്നെ മുൻകൈയെടുക്കണം. ആത്മീയമായ ശൂന്യത ഒരിക്കലും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കൊണ്ട് നികത്തുവാൻ കഴിയില്ല എന്ന് സഭ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനാൽ പ്രാർത്ഥനയ്ക്കും നിശബ്ദതയ്ക്കും ജീവിതത്തിൽ ഇടം കണ്ടെത്തുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം. അമിതമായ ഡിജിറ്റൽ ഉപയോഗം കുട്ടികളുടെ ചിന്താശേഷിയെയും സർഗാത്മകതയെയും നശിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതിനാൽ വിദ്യാഭ്യാസം എന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു തീർത്ഥാടനമാണ്. കത്തോലിക്കാ സഭ വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം കുട്ടികളെ ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കും അടുപ്പിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനോടൊപ്പം തന്നെ കടമകൾ വിശ്വസ്തതയോടെ നിർവഹിക്കുന്ന ഒരു തലമുറയെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. സഭയുടെ വിദ്യാഭ്യാസ ദൗത്യം ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ്. ലോകത്തിന്റെ പ്രകാശമായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന ബോധ്യം ഓരോ കുട്ടിയിലും വളർത്തുവാൻ സഭയുടെ വിദ്യാഭ്യാസ ദൗത്യത്തിന് സാധിക്കണം. അപ്രകാരം സമാധാനം ലോകത്തിൽ സംസ്ഥാപിക്കപ്പെടണം. അറിവ് ദൈവത്തിന്റെ ദാനമാണ്. അത് മാനവികതയുടെ നന്മയ്ക്കായി വിനിയോഗിക്കപ്പെടുമ്പോഴാണ് വിദ്യാഭ്യാസം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ വരികളെഴുതി ബേബി ജോൺ ഭാഗവതരും ഷാജി തുമ്പേച്ചിറയിലച്ചനും ചേർന്ന് സംഗീതം നൽകിയ ഗാനം ആലാപനം കെസ്റ്റർ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

ക്രൈസ്തവ വീക്ഷണത്തിൽ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ചും വിദ്യാഭ്യാസത്തിൽ കത്തോലിക്കാ സഭയുടെ സംഭാവനകളെയും കടമകളെയും കുറിച്ചുള്ള ചിന്തകളാണ് ഇന്നത്തെ പരിപാടിയിൽ നാം ശ്രവിക്കുന്നത്.

മനുഷ്യജീവിതത്തിന്റെ സമഗ്രമായ വളർച്ചയിൽ വിദ്യാഭ്യാസത്തിന് അതീവ പ്രാധാന്യമാണുള്ളത്. കത്തോലിക്കാ സഭയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമെന്നത് കേവലം അറിവുകൾ സമ്പാദിക്കുന്നതോ തൊഴിലുകൾ നേടുന്നതോ മാത്രമല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ അവന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധമായ ഒരു പ്രക്രിയയാണ്. ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു എന്ന സുവിശേഷത്തിലെ തിരുവചനത്തിന് അനുസൃതമായി അജ്ഞതയുടെ ഇരുളിനെ മാറ്റി അറിവിന്റെ വെളിച്ചം പകരുക എന്നതാണ് സഭയുടെ വിദ്യാഭ്യാസ ദർശനം. ഓരോ മകനും മകളും ദൈവത്തിന്റെ ദാനമാണെന്നും അവരിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്നത് സഭയുടെയും സമൂഹത്തിന്റെയും കടമയാണെന്നും സഭ വിശ്വസിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഗ്രവീസിമും എദുക്കസിയോണിസ് എന്ന രേഖ ചൂണ്ടിക്കാട്ടുന്നത് പോലെ എല്ലാ മനുഷ്യർക്കും അവരുടെ അന്തസ്സിനനുസൃതമായ വിദ്യാഭ്യാസം ലഭിക്കുവാൻ അലംഘനീയമായ അവകാശമുണ്ട്. ഈ അവകാശം കേവലം ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം മനുഷ്യന്റെ ആത്മീയവും ധാർമ്മികവും സാമൂഹികവുമായ ഉന്നതിയെ ലക്ഷ്യം വയ്ക്കുന്നതാണ്. സഭ ഒരു അമ്മയെന്ന നിലയിൽ തന്റെ മക്കളെ സത്യത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കുവാൻ വിദ്യാഭ്യാസത്തെ ഒരു പ്രേഷിത ദൗത്യമായി സ്വീകരിക്കുന്നുവെന്നാണ് കൗൺസിൽ പഠിപ്പിക്കുന്നതും ഉദ്ബോധിപ്പിക്കുന്നതും. സഭയുടെ പ്രഥമ ദൗത്യം സുവിശേഷ പ്രഘോഷണമാണ്. വിദ്യാഭ്യാസം ഈ സുവിശേഷവൽക്കരണത്തിന്റെ അവിഭാജ്യ ഘടകവുമാണ്. യേശുക്രിസ്തു തന്റെ പരസ്യജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനാൽ സഭ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് കേവലം സ്ഥാപനവൽക്കരണത്തിനോ സാമ്പത്തിക നേട്ടത്തിനോ ആകരുതെന്നും, മറിച്ച് ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾ ലോകത്തിന് ജീവിതം വഴിയായി പകർന്നു നൽകാനായിരിക്കണമെന്നും സഭാമാതാവ് പഠിപ്പിക്കുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വ്യക്തമാക്കുന്നതുപോലെ സഭയുടെ വിദ്യാഭ്യാസ ദൗത്യം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വത്തെ സഹായിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ്. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സത്യത്തിന്റെ സാക്ഷികളാകുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നു. വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഇവിടെ ഏറെ പ്രസക്തമാണ്. സത്യം അന്വേഷിക്കുന്നവൻ ദൈവത്തെയാണ് അന്വേഷിക്കുന്നത്. ശാസ്ത്രവും കലയും സാങ്കേതികവിദ്യയും വിദ്യാഭ്യാസ മേഖലയിൽ പ്രാധാന്യം നേടുമ്പോൾ അവയൊന്നും ദൈവത്തിന് വിരുദ്ധമല്ലെന്നും, മറിച്ച് ദൈവത്തിന്റെ സൃഷ്ടിവൈഭവത്തിന്റെ വിവിധ തലങ്ങളാണെന്നും സഭ കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നു. സഭയുടെ ഈ ദൗത്യം ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും ഭാഷകളിലും ഇന്ന് ഏറെ വ്യക്തമാണ്. കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസ ദർശനം സാർവത്രികമാണ്. ജാതി, മതം, വർഗം, ലിംഗം അല്ലെങ്കിൽ സാമ്പത്തിക പശ്ചാത്തലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനവും സഭയുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് സഭയുടെ നിർബന്ധ ബുദ്ധിയായിരിക്കണമെന്ന് എപ്പോഴും ഉദ്ബോധിപ്പിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നാണ് എന്ന പൗലോസ് ലിഹായുടെ വാക്കുകൾ സഭയുടെ വിദ്യാഭ്യാസ നയത്തിന്റെയും അടിസ്ഥാനശിലയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദരിദ്രർക്കും സഭ വിദ്യാഭ്യാസത്തിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. ഭാരതത്തിൽ തന്നെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സഭ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്രകാരം എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന്റെ വാതായനങ്ങൾ തുറന്നു നൽകിയ വിശുദ്ധ ചാവറയച്ചനെയും ഇത്തരുടത്തിൽ നാം ഓർക്കണം. ഓരോ പള്ളിയോടും ഒരു സ്കൂൾ എന്ന ആശയം നടപ്പിലാക്കിക്കൊണ്ടും സൗജന്യമായി വിദ്യാഭ്യാസം നൽകുന്നതിനായി പള്ളികളിൽ കുടിപ്പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചുകൊണ്ടും വിദ്യാഭ്യാസത്തിൽ വിപ്ലവാത്മകമായ മാറ്റം കൊണ്ടുവന്ന അദ്ദേഹം മൂലമാണ് ഈ ലേഖനമെഴുതുവാൻ എനിക്കും സാധിക്കുന്നതെന്നതും ഏറെ ചാരിതാർത്ഥ്യം അർഹിക്കുന്നു. തത്വചിന്തകനായ പ്ലേറ്റോയുടെ ദർശനത്തിൽ വിദ്യാഭ്യാസമെന്നത് നീതിയുക്തമായ ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനമാണ്. സഭ ഈ നീതി നടപ്പിലാക്കുന്നത് അർഹതപ്പെട്ട എല്ലാവർക്കും വിവേചനമില്ലാതെ വിദ്യ പകർന്നു നൽകിക്കൊണ്ടാണ്. ശാരീരികമോ മാനസികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിലൂടെ സഭ ക്രിസ്തുവിന്റെ കരുണയുടെ മുഖം വെളിപ്പെടുത്തുന്നു. ഇതാണ് ഇത്തരം കുഞ്ഞുങ്ങൾക്കുവേണ്ടി അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ വിവിധ രൂപതകളെയും സന്യാസ സഭകളെയും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചത്. വിദ്യാഭ്യാസമെന്നത് കുട്ടിയുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന സമഗ്രമായ ഒന്നായിരിക്കണം. ബുദ്ധിശക്തിയുടെ വികാസം മാത്രം ലക്ഷ്യം വയ്ക്കുന്ന വിദ്യാഭ്യാസം അപൂർണമാണ്. നിർഭാഗ്യവശാൽ ഇന്ന്
ഇതൊരു യാഥാർത്ഥ്യമാണെന്നത് നമ്മെ ആശങ്കപ്പെടുത്തുന്നു. മനുഷ്യന് ഒരു ആത്മീയ തലം കൂടിയുണ്ടെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നു. ഗൗദിയം എത് സ്പെസ് എന്ന കൗൺസിൽ രേഖ വ്യക്തമാക്കുന്നത് പോലെ മനുഷ്യൻ തന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഒരു നന്മ ആഗ്രഹിക്കുന്നുണ്ട്. ആ നന്മയെ തൊട്ടുണർത്തുക എന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ധർമ്മം. അരിസ്റ്റോട്ടിൽ നിരീക്ഷിക്കുന്നത് പോലെ ഹൃദയത്തെ പരിശീലിപ്പിക്കാതെയുള്ള ബുദ്ധിയുടെ പരിശീലനം വിദ്യാഭ്യാസമേയല്ല. സഭയുടെ വിദ്യാഭ്യാസ ശൈലിയിൽ കായിക വിനോദങ്ങൾ ശരീരത്തെയും കലകളും ശാസ്ത്രവും മനസ്സിനെയും പ്രാർത്ഥനയും ധ്യാനവും ആത്മാവിനെയും പോഷിപ്പിക്കുന്നു. ഈ ഒരു സമന്വയത്തിലൂടെ മാത്രമേ ഒരു കുട്ടിക്ക് തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുവാനും സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ജീവിക്കുവാനും സാധിക്കൂ. അതുകൊണ്ടാണ് കത്തോലിക്കാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മേഖലകളിലെല്ലാം ശ്രദ്ധ ചെലുത്തണമെന്ന് സഭ ഓർമ്മിപ്പിക്കുന്നത്. ഒരു രാജ്യം വികസിക്കുന്നത് അവിടുത്തെ പൗരന്മാരുടെ സ്വഭാവമഹിമയിലൂടെയാണ്. വിദ്യാർത്ഥികൾക്ക് രാജ്യത്തോടും സമൂഹത്തോടും വലിയ കടമകളുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നു. സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും നൽകുക എന്ന യേശുവിന്റെ വാക്യം പൗരധർമ്മം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ സത്യസന്ധരും കഠിനാധ്വാനികളുമായിരിക്കണം. അവർ നീതിക്കുവേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരാകണം. തന്റെ ചുറ്റുമുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കുവാനും ദരിദ്രരുടെ പക്ഷം ചേരുവാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കണം. ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിദ്യാർത്ഥികൾ സംഘടിച്ചുകൊണ്ട് അവരന്റെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടുമ്പോൾ അവയ്ക്കുനേരെ കണ്ണടയ്ക്കുന്ന അധികാരവർഗം വരും തലമുറയോട് ചെയ്യുന്ന വലിയ വഞ്ചനയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്നതിൽ തെല്ലും സംശയമില്ല. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളനുസരിച്ച് ഐക്യ

ദത്തോസി എന്ന ചാക്രിക ലേഖനം വഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതുതന്നെ ലിയോ പതിനാലാമൻ പാപ്പായും തന്റെ പ്രഥമ ചാക്രിക ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുറപ്പാക്കുവാൻ ഓരോ നാട്ടിലെയും ഭരണകൂടത്തിന് വലിയ ബാധ്യതയുണ്ട്. സഭയുടെ വീക്ഷണത്തിൽ മാതാപിതാക്കളാണ് കുട്ടികളുടെ പ്രാഥമിക അധ്യാപകർ. എന്നാൽ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ അവരെ സഹായിക്കേണ്ടത് ഭരണകൂടമാണ്. ധനസഹായം എന്ന ക്രൈസ്തവ സാമൂഹിക തത്വമനുസരിച്ച് താഴെത്തട്ടിലുള്ള സംവിധാനങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളിൽ മേൽത്തട്ടിലുള്ളവർ ഇടപെടരുത്. പകരം അവരെ സഹായിക്കുകയാണ് വേണ്ടത്. അതായത്, മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾക്ക് ഏതുതരം വിദ്യാഭ്യാസം നൽകണം എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം സർക്കാരുകൾ നൽകണം. വിദ്യാലയങ്ങൾ സ്ഥാപിക്കുവാനും അവ നിയന്ത്രിക്കുവാനുമുള്ള സഭയുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും അവകാശത്തെ ഭരണകൂടം മാനിക്കണം. അതേസമയം വിദ്യാഭ്യാസം കേവലമൊരു ലാഭകരമായ വ്യവസായമായി മാറാതെ നോക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. തത്വചിന്തകനായ ജോൺ ലോക്ക് പറഞ്ഞതുപോലെ, പ്രകൃതിദത്തമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് സർക്കാർ നിലകൊള്ളേണ്ടത്. പാവപ്പെട്ട കുട്ടികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും സൗജന്യവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ ഭരണകൂടം പദ്ധതികൾ ആവിഷ്കരിക്കണം. പാഠ്യപദ്ധതികൾ ആധുനികവും എന്നാൽ അതേസമയം സാംസ്കാരിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതുമാകണം. വിദ്യാലയങ്ങളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുവാനും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുവാനും കർശനമായ നിയമങ്ങൾ ഉണ്ടാകണം. വിദ്യാഭ്യാസം എന്നത് ഒരു രാഷ്ട്രത്തിന്റെ നിക്ഷേപമാണ്. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുവാൻ ഭരണാധികാരികൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠനകാലത്തെ കേവലം പരീക്ഷകൾ ജയിക്കുവാനുള്ള സമയമായി കാണരുത്. അതൊരു സ്വയം സമർപ്പണത്തിന്റെ കാലമാണ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്ന കൽപ്പന വിദ്യാഭ്യാസത്തിലും ബാധകമാണ്. ബുദ്ധിയുപയോഗിച്ച് സത്യത്തെ, അതായത് ദൈവത്തെ സ്നേഹിക്കുന്നതും പഠിക്കുന്നതും ഒരു ആരാധനയാണ്. ഒരു വിദ്യാർത്ഥിയുടെ കടമ തനിക്ക് ലഭിച്ച കഴിവുകളെ പരമാവധി വികസിപ്പിക്കുക എന്നതാണ്. താലന്തുകളുടെ ഉപമയിൽ പറയുന്നത് പോലെ, തനിക്ക് ലഭിച്ച കഴിവുകൾ വർദ്ധിപ്പിക്കാത്തവൻ ശിക്ഷാർഹനാണ്. അറിവ് എന്നത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനല്ല, മറിച്ച് മറ്റുള്ളവരെ സേവിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. സേവിക്കപ്പെടാനല്ല, സേവിക്കാനാണ് ഞാൻ വന്നത് എന്ന് ക്രിസ്തു പറഞ്ഞത് വിദ്യാർത്ഥികൾ മാതൃകയാക്കണം. ലോകം ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം അറിവില്ലായ്മയല്ല, മറിച്ച് അറിവിനെ സ്നേഹമില്ലാതെ ഉപയോഗിക്കുന്നതാണ്. അതിനാൽ അറിവിനോടൊപ്പം കാരുണ്യവും വിനയവും വിദ്യാർത്ഥികൾ കൈമുതലാക്കണം. മഹാനായ തത്വചിന്തകൻ സോക്രട്ടീസ് പറഞ്ഞതുപോലെ, തനിക്ക് ഒന്നുമറിയില്ല എന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ അറിവിന്റെ തുടക്കം. ഈ വിനയം വിദ്യാർത്ഥികളെ പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ പ്രേരിപ്പിക്കും. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ മൗനം പാലിക്കാതെ ക്രിയാത്മകമായി ഇടപെടുവാൻ ഈ തലമുറയ്ക്ക് സാധിക്കണം. വിദ്യാർത്ഥികളുടെ രൂപീകരണത്തിൽ കുടുംബവും വിദ്യാലയവും തമ്മിലുള്ള സഹകരണം അത്യന്താപേക്ഷിതമാണ്. സഭ പഠിപ്പിക്കുന്നതുപോലെ കുടുംബം ഒരു ചെറു സഭയാണ്. അവിടെയാണ് സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ആദ്യ പാഠങ്ങൾ കുട്ടി പഠിക്കുന്നത്. മാതാപിതാക്കളുടെ ജീവിത മാതൃകയാണ് കുട്ടികളുടെ ഏറ്റവും വലിയ പാഠപുസ്തകം. വിദ്യാലയങ്ങൾ കുടുംബത്തിന്റെ തുടർച്ചയായിരിക്കണം. അധ്യാപകരും മാതാപിതാക്കളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം കുട്ടിയുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാതാപിതാക്കളെ ഈ പ്രക്രിയയിൽ സജീവമായി പങ്കുചേർക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നു. കുട്ടികൾക്ക് ശരിയായ സ്വാതന്ത്ര്യം നൽകുന്നതിനോടൊപ്പം തന്നെ അവരെ അച്ചടക്കത്തിലേക്ക് നയിക്കുവാൻ അധ്യാപക രക്ഷാകർത്തൃ കൂട്ടായ്മയ്ക്ക് സാധിക്കണം. അച്ചടക്കമെന്നത് ശിക്ഷയല്ല, മറിച്ച് ലക്ഷ്യബോധത്തോടെ ജീവിക്കുവാനുള്ള പരിശീലനമാണ്. ഇമ്മാനുവൽ കാന്റ് നിരീക്ഷിക്കുന്നതുപോലെ, മനുഷ്യൻ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മനുഷ്യനായിത്തീരുന്നുള്ളൂ. ഈ വളർച്ചയിൽ കുടുംബം നൽകുന്ന സ്നേഹവും വിദ്യാലയം നൽകുന്ന അറിവും ഒരുപോലെ പ്രധാനമാണ്. ഇന്നത്തെ വിദ്യാർത്ഥികൾ ജീവിക്കുന്നത് സാങ്കേതികവിദ്യയുടെ അതിപ്രസരമുള്ള ലോകത്താണ്. പ്രത്യേകിച്ചും നിർമ്മിത ബുദ്ധിയുടെ കടന്നുവരവോടെ വിദ്യാഭ്യാസ മേഖല മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഇത് വിദ്യാഭ്യാസത്തിന് വലിയ സാധ്യതകൾ നൽകുമ്പോൾ തന്നെ വലിയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. സഭ സാങ്കേതികവിദ്യയെ എതിർക്കുന്നില്ല, മറിച്ച് അതിനെ മനുഷ്യത്വപരമായി ഉപയോഗിക്കുവാൻ പഠിപ്പിക്കുന്നു. ലോകം സാങ്കേതികവിദ്യയുടെ കടലിൽ മുങ്ങിപ്പോകുമ്പോഴും മനുഷ്യന്റെ ആത്മാവിനും അന്തസ്സിനും പ്രാധാന്യം നൽകുന്ന ഒരു ചിന്താ പദ്ധതി ഏറെ ആവശ്യമാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ തന്റെ പ്രഥമ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിൽ എടുത്തു പറയുന്നുണ്ട്. വിവരങ്ങൾ അറിവല്ല എന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിയണം. അതിനാൽ ഇന്റർനെറ്റിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ
ധാർമ്മികം

ആയ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുവാൻ അവർക്ക് സാധിക്കണം. പാപ്പ തന്റെ ലേഖനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ ലോകം മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുവാൻ സഹായിക്കണം, അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തരുത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്നും അശ്ലീലതയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള കടമ ഭരണകൂടത്തിനും വിദ്യാലയങ്ങൾക്കുമുണ്ട്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തിലെ ദുരിതങ്ങൾ കുറയ്ക്കുവാനും വിജ്ഞാനം എല്ലാവരിലേക്കും എത്തിക്കുവാനും വിദ്യാർത്ഥികൾ തന്നെ മുൻകൈയെടുക്കണം. ആത്മീയമായ ശൂന്യത ഒരിക്കലും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ കൊണ്ട് നികത്തുവാൻ കഴിയില്ല എന്ന് സഭ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനാൽ പ്രാർത്ഥനയ്ക്കും നിശബ്ദതയ്ക്കും ജീവിതത്തിൽ ഇടം കണ്ടെത്തുവാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം. അമിതമായ ഡിജിറ്റൽ ഉപയോഗം കുട്ടികളുടെ ചിന്താശേഷിയെയും സർഗാത്മകതയെയും നശിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അതിനാൽ വിദ്യാഭ്യാസം എന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു തീർത്ഥാടനമാണ്. കത്തോലിക്കാ സഭ വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം കുട്ടികളെ ദൈവത്തിലേക്കും സഹോദരങ്ങളിലേക്കും അടുപ്പിക്കുന്നു. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിനോടൊപ്പം തന്നെ കടമകൾ വിശ്വസ്തതയോടെ നിർവഹിക്കുന്ന ഒരു തലമുറയെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. സഭയുടെ വിദ്യാഭ്യാസ ദൗത്യം ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ്. ലോകത്തിന്റെ പ്രകാശമായി മാറുവാൻ വിളിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന ബോധ്യം ഓരോ കുട്ടിയിലും വളർത്തുവാൻ സഭയുടെ വിദ്യാഭ്യാസ ദൗത്യത്തിന് സാധിക്കണം. അപ്രകാരം സമാധാനം ലോകത്തിൽ സംസ്ഥാപിക്കപ്പെടണം. അറിവ് ദൈവത്തിന്റെ ദാനമാണ്. അത് മാനവികതയുടെ നന്മയ്ക്കായി വിനിയോഗിക്കപ്പെടുമ്പോഴാണ് വിദ്യാഭ്യാസം അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ വരികൾ എഴുതി ബേബി ജോൺ ഭാഗവതരും ഷാജി തുമ്പേച്ചിറയിലച്ചനും ചേർന്ന് സംഗീതം നൽകിയ ഗാനം ആലാപനം കെസ്റ്റർ.